അവർ എല്ലാ നാമത്തിലും മേലാനവരായിട്ടേ, എല്ലാ മുഴങ്കാലുകളും മുടങ്ങത്തക്ക നാമമുടയവരായിട്ടേ. അവർ ആരാധിക്കലാമാ? എല്ലാ രണ്ട് കരങ്ങളും ഉയർത്തി, രണ്ട് കരങ്ങളും ഉയർത്തി, ഉന്നതത്തേക്ക് നേരാക നമ്മുടെ കരങ്ങളെ ഉയർത്തി, കണ്ണുകളെ മൂടി ദൈവ പ്രശ്നത്തെ ഉണർന്നവരായി.